സാഹിത്യത്തിൽ ഈ പ്രകൃതിയെ വർണ്ണിച്ചുള്ള രണ്ട് കവിങ്ങളെ നാ നോക്കിയത് ഒന്ന് അയൽ, ഒന്ന് ശംസുദ്ദീൻ മടിക്കേരി. അതിലോ ഈ നോക്കുക, ആ കാക്കാടങ്ങളെ ഓട വന്നല്ലേ അവിടെ ഈ സുബി നേരെ വെൽക്കിടത്തിൽ എത്ര ചന്ത ചെന്നപ്പോണ്ടായാലും എഞ്ഞ വണ്ട് അത് ഞങ്ങൾ വേറെ സാഹിത്യത്തിൽ എഞ്ഞ വണ്ട് എന്ന് അഭിയിക്കുന്നത്. അങ്ങനെ ചമ്മേൽ നാൻ ചെല്ല പോയിട്ടെങ്കിൽ ചമ്മ കവിങ്ങാവില്ലാണ്. എന്താ ഞങ്ങളോ ബഹുഭാഷ കവി മുഹമ്മദ് ബൾട്ടൂറു, ഞങ്ങളോ ഞങ്ങൾ വളരെ ആത്മീയായിട്ട് ഇന്നു ഞങ്ങളോ ടി കെ റഹീം സാബു, അതിലോ മല്ലികവല്ലി, അതിൽ പിന്നെ ഞങ്ങളോ ഹംസ മുല്ലാരുടെ കഥങ്ങ, എത്ര കഥ, എത്ര ചന്തത്തെ കഥ എഴുതുകയിൽ ഞാനതിലെ ചന്ദന കഥയുടെ നണ്ടോ ഇവിടെ പുലിമാരിൽ ഓദിട്ട് അതിൽ ചെന്നോട്ടിക്കട ഇപ്പേ അതിലെ മൊയിലാഞ്ചി പത്രിക വന്നോട്ടിന്ത് ബാരി ഭാഷയുടെ ബഗ്ഗെ ആയാലും ഒരു നല്ല ബാരി സംസ്കൃതിൻ്റെ ബുക്ക് എഴുതി അതിൽ പിന്നെ ചമ്മ വന്നത് സുശീല ഉപാധ്യായയുടെ പി എച്ച് ഡിനൊക്കെ അവിടെ ഈ പി എച്ച് ഡി ആക്കുമ്പോൾ ഞങ്ങളങ്ങനെ ഒന്നാൽ വന്നല്ലേ ഡോക്ടർ സുശീല ഉപാധ്യായ ബാരി ചെല്ല സബ്ജക്റ്റിൽ പി എച്ച് ഡി ആക്കിയത് വഹാബ് ദൊഡ്ഡമ്മനെ ബാരി ഭാഷയുടെ വിഷയത്ത് ഒരു ഗ്രന്ഥം എഴുതിയത് അങ്ങനെ ചെമ്മേൽ ബാരങ്ങാക്കിയാൽ ഞങ്ങളങ്ങ ഇന്നും എന്തി മുന്നിൽ വണ്ടിയില്ലേ ചെല്ലോ കൽപ്പന വന്നത് ഞങ്ങളോ ഇച്ചിലങ്കോട്ട് സാബു ബാരി ഭാഷയുടെ ബഗ്ഗെ അയാൾ നേരിടും അയാലോ അയാൾ കേരളത്തെ വന്നയാൽ അത് ബാരി ഭാഷയുടെ ബഗ്ഗെ എത്ര സൊറാക്കിത്തയാൽ ഈ ബേസറ നാളിലും അയാൾ എത്ര റിസർച്ച് വർക്കാക്കിത്ത് ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ആശയാവിടും ബാരി ഭാഷയെ കണ്ടിത്ത ഭവിഷ്യം ഉണ്ട് ചെന്നിട്ട് പിന്നെ ഞാൻ ചെല്ലുന്നിട്ട് ബേസറെന്ന് വെച്ചിരുന്നെങ്കിൽ ഈ ബാരി ഭാഷയുടെ ബഗ്ഗെ ഇപ്പുറത്തേക്ക് നല്ല ഒരു അക്കാഡമി വന്നോൽ പിന്നെ അതുക്ക് ബഗ്ഗെ ഒരു എച്ചര വന്ന് ഭാഷക്ക് ഒരു സർക്കാരി മാന്യത എപ്പോൾ കിട്ടിത്ത അപ്പം അത് വെളവണികയാകും എല്ലാ അവകാശവും അത് ഓപ്പൺ ആയിട്ട് വേണ്ട ഉള്ളന്തൊരു ചിന്ന അവകാശത്തെ ഉപയോഗമാക്കിയിട്ട് ആ ഭാഷയുടെ മുന്നോൽ കൊണ്ടു ഞങ്ങൾ ഈ ഭാഷയുടെ ഉണ്ടല്ലേ ഞാൻ എപ്പോൾ നിൽക്കടോ ഞങ്ങളെ ഭാ ഈ കന്നഡത്തെ നോക്കിത്തെങ്കിൽ റണ്ണ പമ്പ ആണ്ടയ്യ പിന്നെ കുമാരവ്യാസോട് എല്ലാം ആയിരം വർഷം മുന്നോളത്തെ കാവ്യങ്ങ ഞങ്ങൾ കണ്ണെതിരിണ്ട് ഉണ്ട് എന്തി ഉണ്ട് ചെന്നെങ്കിൽ അപ്പ ആ ഭാഷയ്ക്ക് ലിപിയുണ്ട് ലിപിയുന്നതിൽ എഴുതിയാണ് എഴുതി അതിൽ അത് ഒഴിഞ്ഞു വന്ന് ഏതേ ഒരു സാഹിത്യ മൗഖികമായിട്ട് ചെമ്മക്കാലം ഒലിയില്ലേ ഞങ്ങൾ നനപ്പിച്ചുള്ളൂ മൗഖികമായിട്ട് എത്ര ഒലിയ ഒരു സാഹിത്യ അതൊക്കെ ലിപിക്കോണു അത് എൽത്തിൽ പറഞ്ഞു ഞങ്ങൾ സാഹിത്യ ആ കാലത്തിന്ത് നോക്കൂ നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം ചെല്ലേ ഞങ്ങൾ ഒരു മക്ക വഴക്കുമ്പോൾ ഒരു പാട്ട് ചെല്ലാറ് എന്തോ ആനണ്ട് മോണുകോർ ആനണ്ടു ആനക്കെട്ടുകു വല്ലില്ലേ മോണുടെ ബായിൽ പല്ലില്ല ഇതിൽ പിന്നെ പോണ്ട സൊല്ലു നോക്കണം നിങ്ങൾ നാലത്തെ രാജാവ് നീ മോനെ ആനേല് അമ്പാരിൽ വാമോനെ നോക്കുക നാലത്തെ രാജാവ് നീ മോനെ ആനേല് അമ്പാരിൽ വാമോനെ ചൊല്ലതൊരു ആ സാഹിത്യം എത്ര ചന്ത വന്നത് ഞാൻ എപ്പേ എന്നോ ഒരു പിടിച്ചത്തെ സാഹിത്യം ചെന്ന കന്നഡത്തെ ജാനപദ സാഹിത്യ ഞാൻ നോക്കണേ കന്നഡത്തെ ജാന പദ സാഹിത്യത്തിലുള്ള ശബ്ദ സമ്പത്രയും ആ ചന്തത്തെ ബന്ധത്രയും ഞങ്ങൾ ബാരിങ്ങോ ആകിടാറ് എത്രയേ ഞാൻ പാട്ട് കേട്ട് നിന്ന ചെറുത് ഞങ്ങൾക്ക് എല്ലാം നെനപ്പണ്ടില്ല അതിലും ഇന്നത് അത് അത് ഒഴിഞ്ഞു വന്നിട്ടില്ല ഇന്ന് ഞങ്ങൾ ഒലിച്ചിട്ടും ഇല്ല ഒലിക്കണം ചെല്ലോ ആ ഒരു ഹാജത്ത് ആ ഉമേദ് പിന്നെ സാഹിത്യ സംസ്കൃതിയെ പറ്റി ആ ദട്ടമായ വളവ് ഞങ്ങൾ ഇല്ലാണ്ട് പോയതിലായിട്ട് ഒരായിരം വർഷത്ത് ഇന്ന് തിക്കൂ ഞങ്ങൾ എത്രയേ കവനയക്കൂ സാഹിത്യയക്കൂ കഥങ്ങയക്കൂ ജാനപദയക്കൂ ഇതെല്ലാം ഒഴിഞ്ഞ് ഞങ്ങൾ കിട്ടിയിട്ടേ ഇല്ല അതിൽ ഒഴിഞ്ഞതിന് തേടുകയും ഞങ്ങളങ്ങ് സാധ്യമില്ലെങ്കും സുശീല ഉപാധ്യായ ചെമ്മ കഥങ്ങളെ തേടി ഹംസ മുല്ലാരിക്കെല്ലാം കൊന്നു അങ്ങ് അത്ര സൊറാക്കിയാറ് അത് ഞാനെന്ത് വെച്ചല്ലോ ചെന്നെങ്കിൽ ഈ ഞങ്ങൾ ഒരു അസ്മിതയെ ഒരു സ്വന്തിക്കെ ഞങ്ങൾ ഒരു ഞങ്ങൾ ഭാഷ ചെലത് ഞങ്ങൾ പറഞ്ഞുണ്ടായെങ്കിൽ ആ പിഴ്സ പറഞ്ഞുണ്ടായിട്ടെങ്കിൽ ഈ ഭാഷയുടെ വിഷയത്തിൽ ചെമ്മ സംശോധനം നടക്കും ഇത് അക്കാഡമിക്കാവണം ഞങ്ങൾ ഒന്നും നെനപ്പിച്ചുള്ളൂ കാലി പാട്ട് കലി ഇത്രയിലേ ഒരു ഭാഷ മുന്നോട്ട് വണ്ടിയില്ല ഭാഷ മുന്നോട്ട് പറഞ്ഞെങ്കിൽ അക്കാഡമിക്കായിട്ട് ഒരു സ്വരങ്ങൾ എന്തെല്ലാം ഉണ്ട് അതാവണം അക്കാഡമി വന്നോൽ പിന്നെ ഇങ്ങനത്തെ ചെമ്മ സ്വരമല്ലായിത്ത് മാഷല്ല ഭാരി സന്തോഷമായിട്ടുണ്ട് അക്കാഡമി ഞങ്ങൾ എം ബി അബ്ദുൾ റഹ്മാന്റെ കാലത്തിൽ അയാൾ ഈ ബാരി ഭാഷ സാഹിത്യ സാംസ്കൃതിക്ക് വലിയ ഒരു നിലകെട്ട് ആക്കി കൊടുത്തുകയാണ് ഭാരി സ്വരാക്കിയത് ആ കാലത്തിൽ ബാരി ഭാഷ സംസ്കൃതി ചെന്നിട്ട് അത് എന്തോ ചെല്ലോ അയാൾ ഞങ്ങൾ പുറകു മൂന്നോലോ അതൊക്കൊരു വലിയ അസ്ഥിവാരമായിട്ട് കൊടുത്തിട്ട് ഈ അക്കാഡമിക്ക് ഒരു ഭദ്ര ബുനാദിയാക്കി കൊടുത്തുകയാണ് അതിൽ പിന്നെ ഞങ്ങൾ മുഹമ്മദ് ഹനീഫാക്ക അയല സന്ദർഭത്തിലും നല്ല സ്വരമായിരുന്നു അതിലെ സന്ദർഭത്തിൽ വന്നു ഈ സുറൂഡ് ബാരി നിഗണ്ട് അതിൽ നാനും ഒരു സഹസമ്പാദക്കാക്കിയിട്ട് സൊറാക്കി ഒരു സന്തോളന കണ്ടിത്തുന്നു നാ ബാരി ഭാഷയുടെ ആ ഗ്രാമർ ബാരി ഭാഷയുടെ ആ പദബന്ധ ബാരി ഭാഷയുടെ ആ മൂല ശബ്ദങ്ങളെല്ലാം തേടുക സൊറാക്കിയത് ആ കാലത്ത് ഞങ്ങളൊട്ടുക പ്രൊഫസർ ഇസ്ലംകോട്ട് സാബിന്ത് സംസുദ്ദീൻ മടിക്കേരിന്ത് നാൻ
ಅದಲ್ಲಂತೆ ನಮ್ಗೆ ಮಾರ್ಗದರ್ಶನ ಕೊಗು ಟೀಮೇ ಇಂತು, ಪ್ರೊಫೆಸರ್ ವಿವೇಕ್ ರೈ ಇಂತು, ಡಾಕ್ಟರ್ ಎ ವಿ ನಾವಡ ಇಂತು, ಪ್ರೊಫೆಸರ್ ಸುರೇಂದ್ರ ರಾವ್ ಇಂತು, ಜೊಹ್ರಾ ಅಬ್ಬಾಸ್ ಇಂತು, ಪತ್ರಕರ್ತ ಬಿ ಎಂ ಹನೀಫ್ ಇಂತು, ಎಲ್ಲ ಥರ ಕಾಣ ಎಲ್ ಉಮೇದ್ ಅರ್ಥಂಗ ನಂಗಲ್ಲೋ ಹನೀಫಾಕ ಅಧ್ಯಕ್ಷ ಆಯಲ ಉಮೇದ್ ಆಯಲ ಆಸಕ್ತಿ ಆಯಲ ಕಿನವು ಫಲೆ ಅಂಗಡಿ ಮೇ ಅಪ್ಪ ರಿಜಿಸ್ಟರ್ ಆಯ್ತು ಇನ್ನು ಉಮರಬ್ಬಾಕ ಅಂಗಲೆಲ್ಲ ಆಸಕ್ತಿ ಫಲೆ ಒಲಿಂಬಣ್ ನೂರು ಫುಟ್ ಹತ್ರ ಇರುವಾಯಿರ ಶಬ್ದತ್ತು ಒರು ವ್ಯಾಕ್ ಡಿಕ್ಷ್ನರಿ ದಿಗಂಟು ಪಡ್ತು ಬಂದಪ್ಪ ನಂಕೆ ಅದ್ರೆ ನಂಬುಗಾಯಿಲ್ಲ ನಂಗಲ್ಲ ಈ ಆಡು ಭಾಷೆಗೆ ಹಿಂಗಂತ ಅವರು ನಿಗಂಟು ಬಂತ ಲೇಜನ್ನಟ್ಟು ಅಪ್ಪ ನಂಗೋ ಕಿನವಿಂತು ಈ ನಿಗಂಟು ಒಟ್ಟಿಗೆ ನಂಗಲ್ಲ ಅಕಾಡೆಮಿಕ್ ಸ್ವರ ತೀರೋ ತೀರಾ ಈ ನಿಗಂಟು ಜಂಡ ಮತ್ತು ಹಂತ ಏದಗೆ ಇಟ್ಟಂಗೆ ವ್ಯಾಕರಣ ಬಹುಶಃ ಈ ಬ್ಯಾರಿ ಭಾಷೆಗೂ ವ್ಯಾಕರಣ ಹಾಕೋದು ಚೆನ್ನಂಗೆ ಅದು ಭಾರಿ ಕಷ್ಟದ ಸ್ವರ ಎನ್ನಿ ಚೆನ್ನಂಗೆ ವ್ಯಾಕರಣತ್ತು ನಂಗ ಮೂಲವಾಯ್ತು ಕನ್ನಡತೆ ಅಧ್ಯಯನ ಹಾಕಿತ್ತು ವ್ಯಾಕರಣ ಹಾಕೋ ಬ್ಯಾರಿ ಭಾಷೆಗೆ ಆ ಉಲ್ಲೇಚಲ್ಲದ ನಂದವರು ಅನುಭವ ಅಪ್ಪತ್ತು ಎನ್ನಿ ಚೆನ್ನ ಕನ್ನಡ ಭಾಷೆಯ ರೂಪವೇ ಬೇರೆ ಬ್ಯಾರಿ ಆಡು ಭಾಷೆಯ ರೂಪವೇ ಬೇರೆ ಕನ್ನಡ ಭಾಷೆಯಲ್ಲೋ ಛಂದಸ್ಸು ಕನ್ನಡ ಭಾಷೆಯಲ್ಲೋ ಈ ಉಪಮಾಲಂಕಾರ ಅಲಂಕಾರ ಗಟ್ಟು ಸಂಧಿ ಆಗಟ್ಟು ಸಮಾಸ ಆಗಟ್ಟು ಇದರೇ ಬಿಚ್ಚಿದ್ದು ಬ್ಯಾರಿಗೆ ಅನ್ವಯಿಸಿಟ್ಟುವರು ವ್ಯಾಕರಣ ಹಾಕೊಂಬತ್ತು ಚಮ್ಮೆ ಸಮಸ್ಯೆ ಹಂಗೆಲ್ಲ ಉಂಡು ಅದಕ್ಕೆ ನಂಗೆ ಸಮಸ್ಯೆದೆಲ್ಲ ಎದುರ್ತಿಟ್ಟು ನಂಗೆ ಬ್ಯಾರಿಗೋರು ವ್ಯಾಕರಣ ಹಾಕ್ಯ ಅದ್ರಲ್ಲಿ ನಂಡೊಟ್ಟಿಗೂ ಅಬ್ದುಲ್ ರಜಾಕ್ ಅನಂತ ಅಡಿ ಅಂತು ನಂಗೂ ಮಾರ್ಗದರ್ಶನ ಹಾಕೋಗು ಡಾಕ್ಟರ್ ಎ ವಿ ನಾವಡ ಇಂತು ನಂಗೆ ಎಲ್ಲ ಕೂಡಿಟ್ಟು ನಂಗಲ್ಲ ಜಂಡ ಮತ್ತು ಸ್ಟೆಪ್ಪ ಅಯ್ಯೋ ಬ್ಯಾರಿ ವ್ಯಾಕರಣ ಅದು ಮೊಹಮ್ಮದ್ ಅಕಾಪ ಅಧ್ಯಕ್ಷ ಆಯ್ತು ಇಂತು ಅಯಲ ಉಮೇದಲು ಬಶೀರ್ ಬೈಕಂಪಾಡಿರೋ ಎಲ್ಲಾತ್ರಿ ಕಾಣ ಅದಕ್ಕೆ ನಂಗೆ ಬೆಂಬಲ ತನ್ನ ಎಲ್ಲಿ ಬಶೀರ್ ಬೈಕಂಪಾಡಿ ಅಂಗನ ಎಲ್ಲ ಸದಸ್ಯ ಮಾರು ಎಲ್ಲರೂ ಇನ್ನಾರು ಎಲ್ಲರೂ ಸಹಕಾರ ತಲು ಸಲಹೆಲು ನಂಗೆ ಬ್ಯಾರಿಗೆ ವ್ಯಾಕರಣ ಹಾಕ್ಯ ನಾ ಕೇಂದ್ರ ಸಂದೋಲಂಡು ಚೆನ್ನಂಗೆ ಹಂಗಂತ ಸ್ವರತ್ಲೆಲ್ಲ ನಾನು ತೆಲ್ಲು ಕೂಡಿ ಅಂತ ಹಾಕೋ ಆಯೋದಕ್ಕೆ ನಕ್ಕೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲ ನಾನು ಸಂದೋಲ ಪಡ್ಡೆ ಅದ್ರಲ್ಲಿ ಭಿನ್ನೆ ಪಿನ್ನೇನು ಚಮ್ಮೆ ಸ್ವರ ಆಯ್ತು ನಕ್ಕಂತೂ ಚಮ್ಮೆ ಆಸಕ್ತಿ ಇತ್ತು ಈ ಕನ್ನಡತ್ತು ಎದೆಂಗೋ ಕಳಿತೀರೆ ಬ್ಯಾರಿಗೆ ಕುಂಬಾರ್ದು ಚೆನ್ನತ್ತು ಅಪ್ಪ ನಂದು ಮನಸ್ಸಿಗೆ ಬಂದದೆ ಎಂದು ಚೆನ್ನಂಗೆ ನಂಗಲ್ಲ ಮಕ್ಕ ಓದ್ರೋ ಪಲೆ ಹಂಸ ಮಲಾರಿ ಚಂದನ ಕೃತಿಲಿ ಚಮ್ಮೆ ಬ್ಯಾರಿ ಕಥೆಗಳೆಲ್ಲ ಕಾನು ಕೊಡ್ತರು ಚಮ್ಮೆ ಕಥೆಗಳಲ್ಲಿ ಇಲ್ದೇ ಇಲ್ಲ ಅಪ್ಪ ಕನ್ನಡತ್ವರ ಪ್ರಖ್ಯಾತ ಕೃತಿಗೆ ಬ್ಯಾರಿಗೆ ಕೋದಂಗೆ ಎಂದು ನಾ ಯೋಚನೆ ಹಾಕಿಪ್ಪ ನನ್ನ ಮನಸ್ಸಿಗೆ ಬಂದದ್ದು ಪಂಚತಂತ್ರ ಈ ಪಂಚತಂತ್ರ ಉಂಡಲ್ಲದು ಇಂಗ್ಲೀಷ್ಲುಂಡು ಸಂಸ್ಕೃತ ತಿನ್ನೋದಿಂದ ಕನ್ನಡದ್ಲುಂಡು ಇಂಗ್ಲೀಷ್ಲುಂಡು ಎಲ್ಲ ಭಾರತೀಯ ಭಾಷೆಲುಂಡು ನಕ್ಕೆ ಭಾರಿ ಆಶ್ಚರ್ಯ ಈ ಪಂಚತಂತ್ರ ಅರೇಬಿಕ್ ಭಾಷೆಲೂ ಭಾಷಾಂತರ ಅದು ಹಂಗಂದ್ರೆ ನಾನು ಅದ್ರಮೆ ಆಯ್ಕೆ ಹಾಕಿಟ್ಟು ಆದರೆ ಬ್ಯಾರಿಗೆ ಕೋನೆ ನಾ ಭಾಷಾಂತರ ಹಾಕಿಟ್ಲೆ ನಾ ಆದರೆ ಬ್ಯಾರಿಗೆ ತುಂಬನ್ನೆ ಅದು ಸಾಹಿತ್ಯ ಅಕಾಡೆಮಿ ಪ್ರಕಟ ಆಗಿತ್ತು ನಂದು ಜಿ ಎಸ್ ಲೇಖವನ್ನು ಸಂಕಲನಕ್ಕೆ ಬ್ಯಾರಿ ಅಕಾಡೆಮಿ ಪ್ರಕಟ ಆಗಿತ್ತು ಇದೆಲ್ಲ ಬ್ಯಾರಿ ಭಾಷೆಗೆ ನಂಗೆ ಭಾರಿ ಭಾರಿ ಉತ್ಸಾಹ ಪಟ್ಟಿತ್ತು ಹಾಕಿ ಸ್ವರಂಗ ಇದು ನಾನು ನಿಲ್ಕಡೆ ಇದ್ರೋ ಎಲ್ಲ ಪ್ರಯೋಜನ ಈ ಕಾಲತ್ತು ಕಿಟ್ಟಿಲ್ಲ ಹೆಂಗು ಇನ್ನು ಬಂಡ ಕಾಲತ್ತಲ್ಲಿ ನಂಗಲ್ಲ ಇನ್ನು ಮುನೋಲ್ತ ಜನ್ರೇಷನ್ ಖಂಡಿತ ಇದ್ರ ಪ್ರಯೋಜನ ಇರ್ತದೆ ಇಂದು ಬ್ಯಾರಿ ಭಾಷೆಗೆ ಎಂದೂ ಕೊರತೆ ಇಲ್ಲ ಬ್ಯಾರಿ ಭಾಷೆಯಲ್ಲಿ ನಿಘಂಟು ಉಂಡು ಬ್ಯಾರಿ ಭಾಷೆಯಲ್ಲಿ ವ್ಯಾಕರಣ ಉಂಡು ಬ್ಯಾರಿ ಭಾಷೆಯಲ್ಲಿ ಭಾಷಾಂತರ ತಿಂಡು ಅಕಾಡೆಮಿಯವರು ಅರವೋ ಬೂ ಕೂಡ ತರ ಪ್ರಕಟ ಹಾಕಿದೆ ಎಲ್ಲ ನಲ್ಲ ಸಾಹಿತ್ಯಂಗೆಲ್ಲ ಎಲ್ದಿ ಹಂಗಲ್ಲ ಆಗಲ್ಲ ಪೇರೆಲ್ಲ ನೆನಪಾಕೊಂಡು ಹೋಯ್ತೇಗ ನಾನು ಆರೆ ಪೇರು ಬಿಟ್ಟು ಹೋಂಡೆ ಚೆಲ್ಲರು ಪೇಡಿ ನಕ್ಕವರು ಎಲ್ಲರೂ ಉಳ್ಳಾರ ಅದನ್ನು ಹಂಗ ಎಲ್ಲರೂ ನಕ್ಕ ಪ್ರೋತ್ಸಾಹ ಹಾಕಿದಾಗ ನಾನು ಬ್ಯಾರಿ ಭಾಷೆಯಲ್ಲಿ ಎಂದೆಂಗೂ ಎಲ್ದಿಟ್ಟಿನಂಗೆ ಅದು ನನ್ನ ಸ್ವಂತ ನಾನು ಇಪ್ಪನ್ ಚೆಲ್ಲಿಲ್ಲ ನಕ್ಕಿಟ್ಟೆ ಪ್ರೋತ್ಸಾಹ ಅದರಲ್ಲಿ ನಂಗಲ್ಲ ಅಕಾಡೆಮಿಯ ಎಲ್ಲ ಅಧ್ಯಕ್ಷ ಮಾಡಲ್ಲಾರು ಎಲ್ಲ ಪತ್ರಿಕೆಗಳಲ್ಲಾರು ಬ್ಯಾರಿ ವಾರ್ತಾಡ ಬಶೀರ್ ವೈಕಂಪಾಡಿಂದು ನೀಲಾವುಡು ಹುಸೇನ್ ಕಾಟಿಪಲ್ಲ ಉಂಡು ಸನ್ಮಾರ್ಗತ್ತು ಕುಕ್ಕಿಲ ಉಂಡು ಅಥವಾ ನಂಗಲ್ಲ ಇಪ್ಪ ಅಧ್ಯಕ್ಷ ಆಯ್ತು ರಹೀಮ್ ಮುಚ್ಚಿಲ್ ಸಾಬ್ ನಾ ಬ್ಯಾರಿ ಭಾಷೆಯಲ್ಲಿ ಇಲ್ದು ಅನ್ನಕ್ಕೆ ಎಂದು ಒರ್ಬಿಸ ಮಾಡಕ್ಕಿಲ್ಲ ನಾನು ಹಿಂದಿ ಸೇನಿಂಗೆ ನನ್ನ ಕನ್ನಡತ್ವ ಅಂದರೆ ಬ್ಯಾರಿಗೆ ಬಲ್ಚು ಬಂದು ನಾ ಕನ್ನಡತ್ತೆ ಎಲ್ಲಿ ಅಂತ ಇನ್ನೊಂದು ನನಗೆ ಬ್ಯಾರಿ ಭಾಷೆಯಲ್ಲಿ ಎಲ್ದಿಗೂ ಪ್ರೋತ್ಸಾಹ ಪ್ರಚೋದನೆ ಕಿಟ್ಟಿಯೋದು ಈ ಬಶೀರ್ ಬೈಕಂಪಾಡಿ ಈ ಬಿ ಎಂ ಹನೀಫು ಪಿನ್ನೆ ನಂಗಲ್ಲು ರಹೀಮ್ ಮುಚ್ಚಿಲ್ ಸಾಬು ಹಿಂಗೆಲ್ಲ ತನ್ನವ್ರ ಪ್ರೋತ್ಸಾಹ ಅದಲ್ಲೆಲ್ಲ ನಾ ಬ್ಯಾರಿ ಭಾಷೆಯಲ್ಲಿ ಎಲ್ದೋಗು ಸ್ವರಾಕೋಗು ಯೋಚನೆ ಹಾಕೋಗು ಸಾಧ್ಯ ಇತ್ತು ಆಗ ನಮಗೆ ಬೇರೆ ಬೇರೆ ಬ್ಯಾರಿ ಪತ್ರಿಕೆ ಇಡೋಣ ನಾ ಎಪ್ಪು ಹಂಗಲ್ಲ ಸಹಕಾರತ್ತೆ ಮರಕುಗೆ ಇಲ್ಲ ನಾಕೆ ಎಂದರೂ ಕಾಣ್ದು ಚೆನ್ನಂಗೆ ಇಪ್ಪು ಈ ಭಾಷೆಗೆ ಒಂದು ನಲ್ಲ ಭವಿಷ್ಯ ಉಂಟು ಒಬ್ಬರು ಸಮುದಾಯ ಮೇಲ್ಬಾರ್ದು ಅಂತ ಐತೆಂಗೆ ಅದಕ್ಕೊಂದು ಭಾಷೆ ಮುಖ್ಯ ಭಾಷೆ ಅಲ್ಲಿಂಗೆ ಏ ಸಾಹಿತ್ಯ ಮೇಲ್ಬಂಡಿಲ್ಲ ಇಂದಿಗೆ ಬ್ಯಾರಿ ಭಾಷೆ ಕೊಂಡು ಈ ಅವರು ನುಪ್ಪೋ ನಾಪೋ ವರ್ಷದ ಅವಧಿಲಿ ಅವ್ರು ಕೋಡಿಲ್ ಅವರು ನೂರು ಬ್ಯಾರಿ ಭಾಷೆದ ಬೂಕುಂಗೆ ಬಂದ ತಿಕ್ಕು ಇದು ಎಲ್ಲೋ ಹಿಂದತ್ತ ಕಾಲತ್ತಲ್ಲೇ ನಾಲತ್ತ ಕಾಲತ್ತಲ್ಲಿ ನಂಗಲ ಸಮುದಾಯತ್ತಿಗೆ ಖಂಡಿತ ಉಪಕಾರ
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഷയോട്ടുക്ക് നമ്മൾ മുന്നോട്ട് പോകണ്ട, ഒരു ഭാഷയോട്ടുക്ക് നമ്മൾ വെളിയിട, ഒരു ഭാഷയോട്ടുക്ക് നമ്മൾ സംസ്കൃതി, നമ്മൾ പഠിപ്പ്, നമ്മൾ ആസക്തിങ്ങ, അത് അനാവരണമാണ്. ഒരു എതേ ഒരു ജനജീവനത്തെ നമ്മൾ മുഖം നോക്കാൻ പോയിട്ടെങ്കിൽ ആയായ കാലത്ത് സാഹിത്യ, ആയായ കാലത്ത് ജനജീവനത്തെ പ്രതിബിംബിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായിട്ടുണ്ടെങ്കിൽ ഈ ബാരി സമുദായത്തെ ജനജീവനത്തെ പ്രതിബിംബത്തെ നോക്കുക, ഏ സാഹിത്യം ഒഞ്ഞി വന്നിട്ടില്ല എന്ന് വിശേഷമായി ചൊല്ലുന്നതായിട്ട്. ഈ ഭാഷയും ഒരു കാലത്ത് അഞ്ഞു പോവാ ചെല്ലുന്ന ഒരു പേടി ഞങ്ങളുണ്ട്. എത്ര ശബ്ദങ്ങൾക്കും അഞ്ഞുപോയത് കൃഷി സംസ്കൃതിയിൽ വന്ന ശബ്ദങ്ങൾ, വേറെ എത്രയേ ശബ്ദങ്ങൾ ഇതിൻ്റെ ഞങ്ങൾ എതിരില്ല. ഇപ്പോൾ നക്ക് ഒരു അനുഭവം വെച്ചല്ലേ, നാൻ നന്ദ കുത്തത്തൂർ ഔത്തുക്ക് പോയെങ്കിൽ അവിടെ ഉള്ള എത്രയേ സ്വത്തുങ്ങളെ നാൻ കൊടുത്ത പിടിക്കുന്ന പുറത്ത് നന്ദ പെഞ്ഞയ്യ, നന്ദ മക്കമ്മ, നന്ദ പുല്ലിമാരെ അത് കൊടുത്ത കിട്ടില്ല. അങ്ങ് എന്തുകൊണ്ടാവരുത് ചെന്നെങ്കിൽ അത് ആ ശബ്ദങ്ങൾ നാശമായിട്ടുണ്ട്. ഏതേ ഒരു ഭാഷയുടെ ശബ്ദങ്ങൾ, ആ സംസ്കൃതിങ്ങ, ആ ഭാഷയുടെ ആചരണങ്ങൾ, ആ സമുദായത്തോ നമ്പിക്കങ്ങ് നാശമായി പോയപ്പോൾ ആ സമുദായത്തെ അസ്മിത്തെ ചെല്ലാണ് അഥവാ തന്തന ചെല്ലാണ് അത് നാശമാവും. ഞങ്ങളെല്ലാം ഉത്സാഹം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആ പിറാക്കളുടെ സംസ്കൃതി, ആ നമ്പിക്ക, ആചരണ, ആ ഭാഷ, ആ സാഹിത്യ അത് എപ്പം ചാവോ തീര അഞ്ഞു പോകുതീര. ഞങ്ങളോ ഇപ്പത്തോ ഞങ്ങളോ ബാലക്കാർക്ക് കൊടുക്കുന്ന സന്ദേശം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഷയെ സംസ്കൃതി ചെല്ലത് അത് ചെറിയ വിഷയമല്ല, അത് ഞങ്ങൾ ഒരുക്കണം, അതൊക്കെ ഞങ്ങൾ പിടിച്ചപ്പെടണം. ഭാഷയിലും ഞങ്ങൾ പിടിച്ചപ്പെടുന്നു, ഞങ്ങളെ സംസ്കൃതിക്ക് പിടിച്ചപ്പെടുന്നു, ഞങ്ങളെ ആചരണങ്ങളിൽ ഞങ്ങൾ പിടിച്ചപ്പെടുന്നു. അപ്പോൾ ഈ സമുദായത്തിൽ ഒരു ഇജ്ജത്ത് വേണ്ട. ഒരു കാലത്തിൽ ഞങ്ങൾ വേഗി ചെല്ലുകയെ മടിച്ചുകൊണ്ട് തിന്ന, ചങ്കിച്ചുകൊണ്ട് തിന്ന. ഇപ്പോൾ ആർക്കും വേഗി ചെല്ലുന്നവർ ചങ്കി, മടി, നാണകേട് കണ്ടിട്ടില്ല. അത്തരത്തോളം ഞങ്ങൾ കോന്നി എത്തുപാട്ടില്ല. ഒരു ഭാഷയുടെ ഒലിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാഷയുടെ ബലപ്പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്കു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഷയുടെ പിടിച്ചപ്പെടും. അപ്പോൾ അത് 50 ശേക്കട ഞങ്ങൾ ആക്കിയ ഫലമാണ്. ഈ ഭാഷ ഇന്ത്യക്ക് മേൽ വന്നുകൊണ്ടുണ്ട്. അക്കാഡമിയുടെ സ്വരത്തിൽ, ബാരി സാംസ്കൃതിക സംഘത്തങ്ങളുടെ സ്വരത്തിൽ, പിന്നെ ബാരിഗുള്ള എല്ലാ പത്രിക്കങ്ങ ബാരിഗാക്കി സ്വറാക്കിട്ടുള്ളങ്ങ ഞങ്ങളെല്ലാം ചെമ്മ ഇന്ത്യക്ക് ബാരിൽ എഴുതിയിട്ടുള്ളവർ ഭാരി സന്തോഷമാണ്. അങ്ങ് എഴുതുകതിരെ ഓതുമ്പത്തോ കേൾക്കുമ്പത്തല്ല കന്നഡത്തെ എത്രയോ ഗ്രന്ഥങ്ങൾ വേഗി വരട്ട്, ഇംഗ്ലീഷിലത് വരട്ട്, തുളുതത് വരട്ട്, ഈ ഭാഷയെ ചെല്ലത് ഞങ്ങളെ ഒട്ടുകാക്കൂടോ, ബാന്ധവ്യത്തെ സൃഷ്ടിയാക്കൂടോ, ഞങ്ങളെ ഒത്തൊരുമയുടെ ഞങ്ങളെ അതിൽ ഞങ്ങളെ ഒന്നാക്കൂടെ പോലത്തെ ഒരു സാധനമാണ്. ഭാഷ ചെന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. ഭാഷയിലായിട്ട് ഞങ്ങൾക്ക് ഇജ്ജത്തുണ്ട്. ഭാഷയിലായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുക ഒരു തെരുക്കിട്ട്. അതിലായിട്ട് ഈ ഭാഷയുടെ ഒലിച്ചെങ്കിൽ സാഹിത്യം ഒല്ലുണ്ട്, സാഹിത്യം ഒലിഞ്ഞെങ്കിൽ സമുദായത്തിന് ഒരു പേര് കിട്ടും. അതുകായിട്ട് ഞാൻ ചെല്ലോ ഞങ്ങളോ ഈ ഭാഷയുടെ പേരിൽ ഞങ്ങൾ എന്തും ആക്കുക ഉണ്ട്. അത് എല്ലാ ആക്കടതിൽ ഞങ്ങൾ എല്ലാ സഹഭാഗി

മാത്രമല്ല വൺപേര് കോരികയിലെത്തുന്ന പുള്ളിയാണ് നല്ല പുള്ളിയായി ബുക്കണെ കോരികയിലെ പുണ്ണത് ഏരകള കുട്ടി യാ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കളിക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

ശ്രോത്രങ്ങള്, ഇന്നത്തെ റംസാൻ സിൽസില കാര്യക്രമത്തില് ബാരിഡോ ഹിരിയ സാഹിത്യ ലേഖക കവി പിന്നെ ചിന്തക്കായിട്ടുള്ളൂ കെ പി അബ്ദുൽ ഖാദർ കുത്തത്തൂർ, അയാളുടെ നല്ലതൊരു ബുക്കിൽ നിന്നെടുത്ത് ജീവനത്തെ പ്രതിബിംബിച്ചോ മാനവീയത്തെ പിന്നെ സൗഹാർദ്ദത്തെ ഈ ഒരു എൽത്തുങ്ങ കേട്ടുണ്ടാവുക.

0: Radio Sardo, 107.8 FM.
1: ഞാൻ ഭാസ്കർ റൈ പുൽക്കൊള്ളിയെ പാട്ടിരുന്നില്ലേ റേഡിയോ സാരൻ നമ്മ മാത്രമുള്ള മാധ്യമ ഞാനിലാക്കിയിരുന്നില്ലേ നിക്കലാക്കിയല്ലേ രംഗ രംഗ.